0: ശ്രീ നെല്ലെ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, ശ്രീ കോവൈ ജി സുരേഷ് ഖടം. ആദ്യം ഭൈരവിരാഗത്തിൽ അടതാള വർണ്ണം കേൾക്കാം. പച്ചിമിറിയം ആദ്യ പയ്യ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to violin recital by Shri Nelle K. Vishwanathan. He is accompanied on the mridangam by Dr. Kuttam Perur K. Anish Kumar and on the ghatam by Shri Kovai G. Suresh. He begins his violin recital with a varnam of Pachi Miriam Adiyapaya in the rag Bhairavi set to Adathal.

0: ഇനി ലംബോധര മഹാഗണേശ വരദ എന്ന കീർത്തനം കേൾക്കാം. രാഗം നവരസ കന്നഡ, ആദിതാളം ഹരികേശ നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൃതി.
1: Continuing his violin recital, he will now present a composition of Harikesh Nellore, Dr. L. Muthaiya Bhagavathar, Lambodhara Mahaganesha Varada, in the rag Navarasa Kannada, set to Adithal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, ശ്രീ കോവൈ ജി സുരേഷ് ഖടം. ഇനി വരാളി രാഗത്തിൽ മാമവ മീനാക്ഷി എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to violin recital by Nellai Shri K. Vishwanathan. He is accompanied on the mridangam by Dr. Kuttanperur K. Anish Kumar and on the ghatam by Shri Kovai G. Suresh. Next is a composition of Muthuswami Deekshidhar, Mamava Meenakshi, in the rag Varali, set to Mishra Chapatal.

0: അവസാനമായി സതതം താവക പദസേവനം എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഖരപ്രിയ, ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: നെല്ലേ കെ വിശ്വനാഥൻ കൺക്ലൂഡ്സ് ഹിസ് വയലിൻ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സതതം താവക പദസേവനം ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, ശ്രീ കോവൈ ജി സുരേഷ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റെസൈറ്റൽ ബൈ ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ. Accompanying artists were Dr. Kuttam Perur K. Anish Kumar on the ghatam and Kovai G. Suresh on the ghatam. This program was brought to you by Akashwani Thiruvananthapuram. Faragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ആദ്യം ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാഗ്, രൂപക താളം ഗർഭപുരിവാസർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal duet by B.V. Raman and B.V. Lakshmanan. They are accompanied on the violin by B. Shashikumar and on the mridangam by T.K. Murthy. They begin their vocal duet with a composition of Garbhapuri Vasir, Shri Mahaganapadi, in the rag Bihag, set to Rubagatal.

0: ശ്രീ മഹാഗണപതി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഖ്, രൂപകതാളം ഗർഭപുരിവാസർ, കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് ഗർഭപുരിവാസർ ശ്രീ മഹാഗണപതി ഇൻ ദ രാഗ് ബിഹാഖ് സെറ്റ് ടു രൂപകതാൾ.
0: ഇനി സരസ്വത്യ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഛായാഗൗള, മിശ്രചാപത്താളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: Continuing their vocal duet, they will now present a composition of Muthuswami Deekshithar, Saraswatya, in the rag Chayagaula, set to Mishra Chaputal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സരസ്വത്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഛായാഗൗള, മിശ്രചാപതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ സരസ്വത്യ ഇൻ ദ രാഗ് ഛായാഗൗള സെറ്റ് ടു മിശ്രചാപതാൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹിരൺമയീം എന്ന കീർത്തനം കേൾക്കാം. രാഗം ലളിത, രൂപകതാളം.
1: Now listen to the composition of Muthuswami Dikshithar, Hiranmayim, in the rag Lalita, set to Rubagathal.

0: ലളിത രാഗത്തിൽ ഹിരൺമയീം എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ഹിരൺമയീം ഇൻ ദ രാഗ ലളിത സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ഇനി ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ദുർഗാദേവി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നവരസ കന്നഡ ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic classical vocal duet by B.V. Raman and B.V. Lakshmanan. They are accompanied on the violin by B. Shashikumar and on the mridangam by T.K. Murthy. Now listen to the composition of Harikeshan Allur Dr. L. Muthaya Bhagavadar Durga Devi in the rag Navarasa Kannada set to Adithal.
2: Durga.

0: ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ദുർഗാദേവി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നവരസ കന്നഡ, ആദിതാളം.
1: You were listening to the composition of Harikeshanallur, Dr. L. Muthaiya Bhagavathar, Durga Devi, in the rag Navarasa Kannada, set to Aridal.
0: Ini Talli Ninnu ennarambhikkunna keerthanam kelkam, ragam Kalyani, Mishra Japathalam, Shyama Shastri rechichathu.
1: Next is a composition of Shyama Shastri, Talli Ninnu, in the rag Kalyani, set to Mishra Japathal.

0: ശ്യാമശാസ്ത്രി രചിച്ച തല്ലി നിന്നു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കല്യാണി, മിശ്രജാപതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, തല്ലി നിന്നു ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു മിശ്രജാപതാൾ.
0: അവസാനമായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അഭയാംബികായി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം എതുകുല കാംബോജി, രൂപകതാളം.
1: ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ കൺക്ലൂഡ് ദിയർ ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അഭയാംബികായെ ഇൻ ദ രാഗ് യദുകുല കാംബോജി സെറ്റ് ടു രൂപകതാൾ.

0: എതുകുല കാമ്പോജി രാഗത്തിൽ അഭയാംബികായെ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: യു വെർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അഭയാംബികായെ ഇൻ ദ രാഗ് യെതുകുല കാമ്പോജി സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ ആൻഡ് ടി കെ മൂർത്തി ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime, Indian music.

ഇനി ശ്രീമാതൃഭൂതം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കന്നഡ രാഗം മിശ്ര ചാപ്പുതാളം ലിസൺ നൗ ടു ശ്രീമാതൃഭൂതം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ കന്നഡ സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Mosing.
1: Saranga Ragathil Indamodi enna varnathode kacheri aarambhikkunnu. Aadi Thaalam Thiruvettiyoor Thyagayyar Kruthi.
2: The concert starts with an Aadi Thaala Varna Indamodi in the Raga Saranga, composed by Thiruvettiyoor Thyagayyar.

0: ഗണനായകം രാഗം പൂർണഷഡ്ജം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർകൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം ഇന്ദരാഗ പൂർണഷഡ്ജം സെറ്റു ആദിതാള കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപതാളം മുത്തയ്യ ഭാഗവതർ കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപതാള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയ്യർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റിസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ, രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: Continuing the recital, G. Srividya brings you Saumitri Bhagyame in the raga Kharahara Priya, set to Adithala, composed by Thyagaraja.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിശ്ര ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി. സെറ്റ് ടു മിശ്ര ചാപ്പ് താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: ദ ലാസ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ തിരുപ്പുകൾ ഇന്ദരാഗ സുരുട്ടി സെറ്റു ചതുരശ്രജാതി.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീ വാസ് അക്കംപനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.